ഹല്ലേലൂയ. ആണ്ടവരായ ദൈവമേ, എന്റെ വീടിലും യേശു ക്രിസ്തു ഉയർത്തെഴുന്ന വല്ലമേ മരിത്തേൻ, ഇതോ സദാകാലങ്ങളിലും ഉയിരോടിരിക്കേന്ന് സൊന്ന അന്ത യേശു ക്രിസ്തുടേ വല്ലമയായി ആണ്ടവരെ തകപ്പനെ ഞങ്ങൾ തിരിച്ചവകളിലെ കട്ടവിൾക്കുറോം. ആണ്ടവരെ തിരിച്ചവൈ കുടുംബങ്ങളിലെ കട്ടവിൾക്കുറോം. ഞങ്ങൾ പിള്ളകളുടെ വാഴ്ക്കയിലെ, ഞങ്ങൾ പേരപ്പിള്ളകളുടെ വാഴ്ക്കയിലെ ആണ്ടവരെ അന്ത ഉയർത്തെഴുന്ന വല്ലമുള്ള യേശു ക്രിസ്തുവെ ഞങ്ങൾ കട്ടവിൾക്കുറോം തകപ്പനെ. അന്ത ഉയർത്തെഴുന്ന വല്ലമയെ ഞങ്ങൾ കട്ടവിൾക്കുറോം അയ്യാ. നീരുയിരോടിരിക്കീരപ്പ, നീരുയിരോടിരിക്കീർ, ഉയിരോടിരിക്കുന്നവരുടെ നല്ല ദൈവമേ നമുക്ക് സൂത്രം സൂത്രം സൂത്രം സൂത്രം അപ്പ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവളിയിൽ നിന്നു പോനതില്ലേ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവളിയിൽ നിന്നു പോനതില്ലേ. വീണ്ടും പോനെല്ലാം എൻ പതിലാനാകേ, വാഴ്ക്കൈ മുഴുവൻ